എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകമാസം 1st, വെള്ളിയാഴ്ച. പ്രഭാഷണം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV ജോളി ബോയ് നാളെ രാവിലെ 6 മണിക്ക് സൊറായ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 6:15 MV നോർത്ത് പാസെ സൊറായ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:45. MV രംഗത്ത് നാളെ വൈകുന്നേരം 5 മണിക്ക് സൊറായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സൊറായ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 19 ഞായറാഴ്ച രാവിലെ 5:30. MV ബംബൂക്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സൊറായ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV കമോട്ട നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 7 മണിക്ക് MV ബാരട്ടാങ് ഷഹീദ് ദ്വീപ് സൊറായ് ദ്വീപ് സ്ട്രെയ്റ്റ് ഐലൻഡ് കദംതള ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര 19 ഞായറാഴ്ച രാവിലെ 7 മണിക്ക്. MV ഹഡ്ബേ നാളെ രാവിലെ 11:30 സൊറായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സൊറായ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും ജൂലൈ 17-നാണ് അന്താരാഷ്ട്ര നീതി ദിനം ആചരിക്കുന്നത്. ഓരോ വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും നീതിയും ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിത്. 1998 ജൂലൈ 17 റോം സ്റ്റാറ്റ്യൂട്ട് അംഗീകരിക്കപ്പെട്ടതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിനാചരണം. യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾ, വംശഹത്യ തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ

ഉറപ്പാക്കുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് ഇതിലൂടെ രൂപം കൊണ്ടത്. സത്യത്തിനൊപ്പം നിൽക്കുക, മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുക, നിയമം പാലിക്കുക, അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നിവയും നീതിയുടെ ഭാഗമാണ്.

0: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexus showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply. Nexus.
1: നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള മാസമാണ് കർക്കടകം. ആത്മീയതയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും പ്രകൃതിയോടിണങ്ങിയ ജീവിതശൈലിക്കുമെല്ലാം പ്രത്യേക പ്രാധാന്യം നൽകുന്ന ഈ മാസം നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും കൂടുതൽ അടുത്തറിയാനുള്ള അവസരമാണ്. രാമായണ പാരായണം, ഔഷധ സമ്പന്നമായ ഭക്ഷണരീതി, ശരീര മനസ്സുകളുടെ സംരക്ഷണം, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത, ഇവയെല്ലാം കർക്കടക മാസത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ പശ്ചാത്തലത്തിൽ കർക്കടക മാസത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവും ആരോഗ്യപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീമതി കെ വിമലാമണി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ഇന്ന് കർക്കടക മാസം 1-ാം തീയതി കേരളീയരുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള രാമായണ മാസത്തിൻ്റെ ആരംഭ ദിനമാണിത്. ഈ ദിവസങ്ങളിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും മഹാകവി തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം പാരായണം ആരംഭിക്കുന്നു. കൊല്ലവർഷത്തിലെ 12-ാമത്തെ മാസമാണ് പഞ്ഞമാസം അഥവാ രാമായണ മാസം. സൂര്യൻ കർക്കടകൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണിത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് ഇടയ്ക്കായാണ് കർക്കടക മാസം വരുന്നത്. കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കടകം. അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നതിനാൽ കള്ളക്കർക്കടകം എന്ന ചൊല്ല് തന്നെ നിലവിലുണ്ട്. അതിനാൽ മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകുന്നു. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നും ഇല്ലാത്ത കാലം പഞ്ഞമാസം എന്ന് വിളിക്കപ്പെടുന്നു. പണ്ടുകാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്താണ്. മലയാളികൾ ശരീരപുഷ്ടിക്കും ആരോഗ്യവർദ്ധനവിനുമായി ഔഷധ കഞ്ഞി കഴിക്കുന്നതും ഈ മാസത്തിലാണ്. ആയുർവേദ നാട്ടുവൈദ്യവിധി പ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കടകത്തിലാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ കുടുംബങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ വായന, ശ്രീ ഭഗവതി പൂജ അഥവാ ലക്ഷ്മി പൂജ എന്നിവ ഈ മാസത്തിലാണ് നടത്താറുള്ളത്. അതോടൊപ്പം ചിലർ വ്രതമെടുക്കുന്നു. അതിനാൽ കർക്കടകത്തിന് രാമായണ പുണ്യമാസം എന്നും അറിയപ്പെടുന്നു. തൃശൂർ ജില്ലയിലെ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കോട്ടയം ജില്ലയിലെ രാമപുരം ക്ഷേത്രം, മലപ്പുറം ജില്ലയിലെ രാമക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രസിദ്ധമായ നാലമ്പല ദർശനം എന്ന തീർത്ഥാടനം ഈ മാസത്തിലാണ് നടക്കാറുള്ളത്. മറ്റൊന്നും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ശ്രീ ഭഗവതി ദുർഗ ഗണപതിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഇതിൻ്റെ മുന്നോടിയായി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. നമ്മുടെ ഗ്രഹങ്ങളിൽ പാരമ്പര്യമായി കർക്കടക മാസം 1-ാം തീയതി മുതൽ രാവിലെ വീട്ടിലെ ഗ്രഹനാഥ കുളിച്ച് വിളക്ക് കത്തിച്ച് രാമായണം വിളക്കിൻ്റെ അടുത്ത് വച്ച് പ്രാർത്ഥിക്കുന്നു. പലരും ദേവി മഹാത്മ്യം, ലളിത സഹസ്രനാമം, കനകധാരാക്ഷോത്രം, ലക്ഷ്മി അഷ്ടകം തുടങ്ങിയവ ഈ സമയത്ത് വായിക്കുന്നു. കേരളത്തിലെ പല ഭഗവതി ക്ഷേത്രങ്ങളിലും കർക്കടക മാസം വിശേഷമാണ്. കർക്കടക മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി ഔഷധ കഞ്ഞി കുടിക്കുന്നത് ഇന്നും വലിയ ഒരു ആചാരം തന്നെയായിട്ടുണ്ട്. മുക്കുറ്റി, പൂവാങ്കുറുന്തൽ, കറുക, നീലപ്പന, കുറുന്തോട്ടി, തുളസി മുതലായ ഔഷധ മൂല്യമുള്ള ചെടികളും ഞവര, മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കടക കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു. പല ആയുർവേദ കേന്ദ്രങ്ങളും കർക്കടകത്തിൽ എണ്ണത്തോണി മുതലായ പ്രത്യേക സുഖ ചികിത്സയും ഒരുക്കുന്നുണ്ട്. കർക്കടക കഞ്ഞി കഴിക്കുക എന്നത് ഇപ്പോൾ ചെറുപ്പക്കാർ പോലും അമ്പലങ്ങളിലും വീടുകളിലും കഞ്ഞി സദ്യ നടത്തുമ്പോൾ വന്ന് കഴിക്കുന്നു. ആരോഗ്യത്തിന് ഉത്തമമാണിത്. മലയാളികൾ ആയുർവേദത്തിലെ ഔഷധക്കഞ്ഞിയിൽ നിന്നും പ്രചോദനം കൊണ്ട് എടുത്ത നല്ല ശീലമാണിത്. ചേനയും ചേമ്പും താളും തകരയും ഒക്കെ ഈ മാസത്തിലെ ഔഷധക്കഞ്ഞിയുടെ കൂട്ടുകറിയാണ്. എന്നാൽ ഈ മാസം മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് ആയുർവേദം പറയുന്നു. പിതൃതർപ്പണം കർക്കടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ

കർമ്മമാണ്. കർക്കിടകവാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത്. ഈ ദിവസം ബലികിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ചുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്കരം ബലിയിടുകയും ആലുവ ശിവക്ഷേത്രത്തിലും തിരുനെല്ലിയിലും വർക്കല പാവനാശത്തും കേരളത്തിലെ പല ശിവക്ഷേത്രങ്ങളിലും ബലിയിടാൻ സൗകര്യം ഒരുക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും നല്ലതാണ്. പച്ചരി ചോറിൽ കുറച്ച് എള്ളും കൂടി കലർത്തി ഉരുട്ടി കൊടുത്താൽ നല്ലതാണ്. പിതൃക്കൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. രാമായണ മാസത്തിന് പ്രസക്തിയും ശക്തിയുമുണ്ട്. രോഗനിവാരണത്തിനും രാമായണ പാരായണം കേൾക്കുന്നത് നല്ലതാണ്. വലിയ അസുഖം വന്ന് കിടപ്പിലായ ആളിൻ്റെ അടുത്തിരുന്ന് രാമായണം വായിക്കും. രാമരാമ രാമപാദത്തോട് ചെന്നു ചേരും എൻ്റെ മാനസം. ഈ കിടക്കുന്ന ആൾ മരിച്ചാൽ രാമനോട് ചെന്ന് ചേരും എന്നാണ് വിശ്വാസം. സൽക്കർമ്മങ്ങൾ നടത്തുന്ന ഏത് സ്ഥലത്തും രാമായണം വായിക്കാം. ഇതിലൂടെ രാജ്യത്തിനും നമ്മുടെ നാട്ടിനും നല്ലത് വരും. കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ളവർ രാമായണം വായിക്കും. രാമായണം എപ്പോൾ വേണമെങ്കിലും വായിക്കാം. രാമായണ പാരായണം ചെയ്യാൻ അറിയില്ലെങ്കിൽ കേട്ടാലും പുണ്യമാണ്. കർക്കിടകത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നല്ല ഫലപ്രാപ്തി ഉണ്ടാകും. വിശക്കുന്നവൻ അന്നം കൊടുക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും തുടങ്ങി നമ്മളാൽ കഴിയുന്നത് ചെയ്യുന്നതും പുണ്യം തന്നെയാണ്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്നത് മനസ്സിന് ശാന്തിയും കുടുംബത്തിന് ഐക്യവും ജീവിതത്തിന് ആത്മവിശ്വാസവും നൽകുമെന്നാണ് വിശ്വാസം. ഈ വിശുദ്ധമായ മാസത്തിൽ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനും പരസ്പരം സ്നേഹിക്കാനും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കരുണയുടെയും മാതൃകാപരമായ ശ്രീരാമൻ്റെ ജീവിതം ഓരോ മനുഷ്യൻ്റെയും ജീവിത വിജയത്തിനുള്ള വഴികാട്ടിയാണ്. പ്രയാസങ്ങൾക്കിടയിലും ധർമ്മം കൈവിടാതെ മുന്നേറി ശ്രീരാമൻ്റെ ജീവിതം ഇന്നും ലോകത്തിന് പ്രചോദനമാണ്. ശ്രീരാമൻ്റെ രാമായണ മാസത്തിൽ രണ്ടുപേരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീരാമൻ നമ്മുടെ ഉള്ളിലെ കലിബാധ മാറ്റുകയും നന്മയും അറിവും ജ്ഞാനവും പറഞ്ഞു തരുന്നു. ജന്മജന്മാന്തര പുണ്യമാണ് രാമായണം കേൾക്കാനും വായിക്കുവാനും സാധിക്കുന്നത്. ശ്രീ

0: हरे रामा।
1: കർക്കിടക മാസത്തിന്റെ സാംസ്കാരികവും ആത്മീയവും ആരോഗ്യപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി കെ വിമലാമണി. ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക്, ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാനപ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ

പ്രസാർ ഭാരതി ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOOAIR portplayer@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.

ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOOAIR@PRASARBHARATI.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം നൌഷാദ്.